0: Maps help us understand the world. We just need to know how to read them. Crises, conflicts, and their histories. Mapped Out brings maps to life and helps you make sense of our world. Mapped Out.
1: Look at these lovely green chilies. Oh, you can't see them? Well, neither can I. This is probably the 10th plant that I've killed. It's almost impossible to grow anything here. The soil is poor, the water is hard, and the salinity doesn't help. But if it were up to me, I'd grow enough right here for at least my salads and my chutneys. And that got me thinking, what will it actually take to grow more of our own food?
2: After school, 8-year-old Keetana heads straight to her vegetable garden. She grows chilies, okra, and eggplant. But she can't do it alone.
3: കുളി പോകുമ്പോൾ അച്ഛൻ ആയിരിക്കും വെള്ളം ഒഴിക്കുക. പിന്നെ ഇതൊക്കെ നടുന്ന ദിവസമൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കോഴിവെള്ളമൊക്കെയാണ് ഇടുന്നത്. പിന്നെ ചില ചെടിയിലൊക്കെ ഇങ്ങനെ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് വേസ്റ്റ് വരുന്ന അതും കൊണ്ട്.
2: The village of Kanjikuri in the southern Indian state of Kerala. Virtually everyone here grows vegetables and is self-sufficient. They farm organically, without chemical fertilizers or pesticides. The way these 9,000 families have worked together to build a local food system could serve as a model for other regions as well. Every pot and every kitchen garden and backyard is used for growing vegetables.
4: ദിവസവും നമുക്ക് പച്ചക്കറി രണ്ട് നേരം വേണം, കുറയാതെ രണ്ട് കൂട്ടം പച്ചക്കറി കുറഞ്ഞേ വേണം. അത് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് തന്നെ എടുത്ത് കഴിക്കും. അത് അതാണ് നമുക്ക് ആവശ്യം, വിഷമില്ലാത്ത ഭക്ഷണം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക, അത് ഒരു പ്രത്യേകത.
2: But it wasn't always this way. In the 1990s, Kanjikuri depended heavily on vegetables brought in from other states, often grown with chemical fertilizers. In order to strengthen food security and improve people's diets, the local council proposed a different approach. It began encouraging families to grow organic vegetables in whatever space they had.
5: നമ്മുടെ പഞ്ചായത്ത് എന്ന് വെച്ചാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ അയൽക്കൂട്ടങ്ങൾ വഴി ഒരു ദിവസം പച്ചക്കറി വിത്തുകളും വളങ്ങളും കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ചെയ്യേണ്ട ലഘുലേഖകളും കൊടുത്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചത്. അതിൻ്റെ പ്രതിഫലനമാണ് എല്ലാ ആളുകളും ഇപ്പോൾ എല്ലാ വീടുകളിലും ഏതെങ്കിലും രീതിയിലുള്ള പച്ചക്കറികൾ ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ല.
2: One of the first challenges the community faced was turning poor soil into fertile ground. What Kanjikuri achieved has earned the respect of agricultural experts.
6: When we look at the soil in these areas, we can really see that it is, it is a sandy soil. So the problem is this with this sandy soil is that it doesn't retain water. It is infertile. So just we can imagine the effort that is required to turn it into really cultivable form.
2: An effort that required innovative ideas. 72-year-old spinach farmer Pushpa Janan learned to improve soil fertility, retain moisture, and

0: Manage excess water.
1: നമ്മൾ ചെയ്യുന്നത് കുമ്മായം ഇടലാണ്. കുമ്മായം കുമ്മായത്തിൻ്റെ പുറത്ത് ഈ കോഴിവളം ഇങ്ങനെ ഇട്ട് പോകും. കോഴിവളത്തിൻ്റെ പുറത്ത് എല്ലുപൊടിയും കൂടി തുളിയിട്ട് ഈ സൈഡിലുള്ള മണ്ണ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വരമ്പുണ്ടാക്കും. അതിൻ്റെ പുറത്താണ് ട്യൂബ് ഓടിച്ചിട്ട് ഷീറ്റ് ഇട്ടിട്ട് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് പിന്നെ നട്ടാൽ മതി. നട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട.
0: But turning sand

0: ക്രമ്മിൽ കൃഷി ചെയ്തിരിക്കുന്ന വെള്ളത്തെ ഒരു പരിധിവരെ അതിജീവിക്കാനും അതോടൊപ്പം തന്നെ ഇതിലിടുന്ന വളങ്ങളെല്ലാം ആ ഡ്രമ്മിൽ തന്നെ സുരക്ഷിതമായിരിക്കുന്നതുകൊണ്ട് യാതൊരു കാരണവശാലും കൂടുതൽ വളങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ സാധിക്കും.
1: For years, farmers here sold their vegetables along the national highway, but construction work disrupted access to the roadside shops. Sujit came up with the idea of a vegetable van to take the market to the people instead. He brings fresh produce closer to urban households where he can count on a steady customer base.
2: എറണാകുളത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അത് വലിയൊരു മോട്ടിവേഷൻ ആണ് എനിക്ക് നൽകുന്നത്.
1: And the response is overwhelming. At the district administration complex in Ernakulam, about 60 kilometers north of Kanjikuri, customers regularly gather around the van, eager to snap up the vegetables before they sell out. For many, the produce has become synonymous with freshness, quality, and reliability.
3: ഇവിടുന്ന് സ്ഥിരം വാങ്ങിക്കുന്നത്, ഇത് വാങ്ങിയാൽ നമുക്ക് മറ്റു അസുഖങ്ങളില്ല, കൂട്ടാൻ വളരെ രസകരമാണ്, അധികം അത്രം വിലയും ഇല്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത.
1: A farming model of any scale is never a one size fits all, but experts say the Kanjikuri model can be adopted elsewhere with few modifications.
4: For example, if we look at Rajasthan, we cannot go for the crops that the Kanjikuri has is doing, because obviously we know that the place is quite you know, they are struggling with water, there is a lot of scarcity of water, so obviously much drought resilient crops have to be cropped out there. So if we can take the basic principles and the techniques that Kanjikuri has adopted and then we change it or we you know modify it as per the locality, we can surely replicate it.
1: What began as an experiment in food self-sufficiency has changed how people see themselves. Kanjikuri has become a vegetable brand now.
0: തിരക്കി ആൾക്കാർ വരികയാണ്. പച്ചക്കറി തലച്ചുമുടായി കടകളിൽ കൊണ്ട് വിറ്റ കാലം കഞ്ഞിക്കുഴിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതെല്ലാം മാറി. ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ഇന്ന വില ലഭിച്ചാൽ മാത്രമേ ഞാനിത് തരൂ എന്ന് പറയുന്ന തരത്തിലേക്ക്, ഒരു അഭിമാന ബോധത്തിലേക്ക്, തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കഞ്ഞിക്കുഴിയിലെ കർഷകനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്.
1: Together, the people of Kanjikuri have transformed a sandy coastal village into one of India's most successful community-led food systems.
5: Sadika, don't you have anything else to do? Can't you just buy this tomato from the store like the rest of us?
6: Well, have you seen any of these viral videos on social media? Let me show you. So I can either buy my vegetables from the store and live with the fear of what's actually in them, or spend a bomb on certified organic food, or I can try to grow something of my own.
7: मुझे टकाटक पसंद है, चिप्स पसंद है, चॉकलेट पसंद है, और पंजाबी टाइप का पसंद है.
8: Tasty, filling and cheap, but not healthy. Time to eat better. We are in Nizamuddin Basti, a district in Delhi. The people here are mainly day laborers. Many can't afford to eat healthily.
9: Spring onion hai, wo bacche pasand karte hain lekin hum jaldi nahi khareed pate hain. Pehle wo aaram se hame mil jate the, 50-60 tak ki mil jati thi. और अब इस टाइम पे वो 120 रुपए किलो मिल रहा है.
8: But rising food prices are only part of the problem. Heat waves in Delhi are becoming more frequent, longer and more intense.
10: If you're an outdoor worker and you cannot work during a heat wave, then you're going to lose that income. And when you've lost that income, then your budgets for your households go haywire.
8: Parveen Begum lives in Nizamuddin Basti together with her daughter. The widow has a tiny home with just one room and a cooking space. She would like to be able to prepare nutritious food.
11: तो सब्जियां इस टाइम इतनी महंगी हो रही हैं बहुत ज़्यादा, जो पहले थी उससे भी डबल दामों में बिक रही हैं इस टाइम. गैस सिलेंडर भी इतना महंगा हो गया है.

0: East Asia, the world's most important economic region. Japan is preparing for conflict. South Korea is arming itself. Taiwan is fortifying its defenses. Former enemies are now allies as China tests the boundaries. How strong is this new alliance given the history of mistrust? And what role does the US play? Old enmities, new friendships. Watch the full story on YouTube.
1: Look at these lovely green chilies. Oh, you can't see them? Well, neither can I. This is probably the 10th plant that I've killed. It's almost impossible to grow anything here. The soil is poor, the water is hard, and the salinity doesn't help. But if it were up to me, I'd grow enough right here for at least my salads and my chutneys. And that got me thinking, what will it actually take to grow more of our own food?
2: After school, 8-year-old Keetana heads straight to her vegetable garden. She grows chilies, okra, and eggplant. But she can't do it alone.
3: കുളി പോകുമ്പോൾ അച്ഛൻ ആയിരിക്കും വെള്ളം ഒഴിക്കുക. പിന്നെ ഇതൊക്കെ നടുന്ന ദിവസമൊക്കെ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കോഴിവെള്ളമൊക്കെയാണ് ഇടുന്നത്. പിന്നെ ചില ചെടിയിലൊക്കെ ഇങ്ങനെ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് വേസ്റ്റ് വരുന്ന അതും കൊണ്ട്.
2: The village of Kanjikuri in the southern Indian state of Kerala. Virtually everyone here grows vegetables and is self-sufficient. They farm organically, without chemical fertilizers or pesticides. The way these 9,000 families have worked together to build a local food system could serve as a model for other regions as well. Every pot and every kitchen garden and backyard is used for growing vegetables.
4: ദിവസവും നമുക്ക് പച്ചക്കറി രണ്ട് നേരം വേണം, കുറയാതെ രണ്ട് കൂട്ടം പച്ചക്കറി കുറഞ്ഞ വേണം. അത് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് തന്നെ എടുത്ത് കഴിക്കും. അതാ നമുക്ക് ആവശ്യം, വിഷമില്ലാത്ത ഭക്ഷണം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക, അത് ഒരു പ്രത്യേക ഇതാ.
2: But it wasn't always this way. In the 1990s, Kanjikuri depended heavily on vegetables brought in from other states, often grown with chemical fertilizers. In order to strengthen food security and improve people's diets, the local council proposed a different approach. It began encouraging families to grow organic vegetables in whatever space they had.
5: നമ്മുടെ പഞ്ചായത്ത് എന്ന് വെച്ചാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ അയൽക്കൂട്ടങ്ങൾ വഴി ഒരു ദിവസം പച്ചക്കറി വിത്തുകളും വളങ്ങളും കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ചെയ്യേണ്ട ലഘുലേഖകളും കൊടുത്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചത്. അതിൻ്റെ പ്രതിഫലനമാണ് എല്ലാ ആളുകളും ഇപ്പോൾ എല്ലാ വീടുകളിലും ഏതെങ്കിലും രീതിയിലുള്ള പച്ചക്കറികൾ ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ല.
2: One of the first challenges the community faced was turning poor soil into fertile ground. What Kanjikuri achieved has earned the respect of agricultural experts.
6: When we look at the soil in these areas, we can really see that it is

0: You know, it is a sandy soil. So the problem is this with this sandy soil is that it doesn't retain water. It is infertile. So just we can imagine the effort that is required to turn it into really cultivable form.
1: An effort that required innovative ideas. 72-year-old spinach farmer Pushpajanan learned to improve soil fertility, retain moisture and manage excess water.
2: നമ്മൾ ചെയ്യുന്നത് കുമ്മായം ഇടലാണ്. കുമ്മായം കുമ്മായത്തിൻ്റെ പുറത്ത് ഈ കോഴിവളം ഇങ്ങനെ ഇട്ടു പോകും. കോഴിവളത്തിൻ്റെ പുറത്ത് എല്ലുപൊടിയും കൂടി തുളിയിട്ട് ഈ സൈഡിലുള്ള മണ്ണിങ്ങനെ റൗണ്ടിലിങ്ങനെ വരമ്പുണ്ടാക്കും. അതിൻ്റെ പുറത്താണ് ട്യൂബ് ഓടിച്ചിട്ട് ഷീറ്റ് ഇട്ടിട്ട് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് പിന്നെ നട്ടാൽ മതി. നട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട.
1: But turning sand into fertile soil was only the beginning. Now there's another major challenge, climate change, which makes farming increasingly unpredictable. Here too, more good ideas are needed. Farmer Udayappan found a way to keep farming his small patch of land even when the water rises.
3: ഈ ട്രെമ്മുകളാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതുകൊണ്ട് ആ വെള്ളത്തെ അജീവിക്കുന്ന വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രെമ്മിൽ കൃഷി ചെയ്യുന്നത്. കാരണം ട്രെമ്മിൽ കൃഷി ചെയ്യുന്ന വെള്ളത്തെ ഒരു പരിധിവരെ അതിജീവിക്കാനും അതോടൊപ്പം തന്നെ ഇതിലിടുന്ന വളങ്ങളെല്ലാം ആ ട്രെമ്മിൽ തന്നെ സുരക്ഷിതമായിരിക്കുന്നതുകൊണ്ട് യാതൊരു കാരണവശാലും കൂടുതൽ വളങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ സാധിക്കും.
1: For years, farmers here sold their vegetables along the national highway. But construction work disrupted access to the roadside shops. Sujit came up with the idea of a vegetable van to take the market to the people instead. He brings fresh produce closer to urban households where he can count on a steady customer base.
4: എറണാകുളത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ആവേശം ഉണ്ടല്ലോ അത് വലിയൊരു മോട്ടിവേഷൻ ആണ് എനിക്ക് നൽകുന്നത്.
1: And the response is overwhelming. At the district administration complex in Ernakulam, about 60 kilometers north of Kanjikuri, customers regularly gather around the van, eager to snap up the vegetables before they sell out. For many, the produce has become synonymous with freshness, quality and reliability.
5: ഇവിടുന്ന് സ്ഥിരം വാങ്ങിക്കുന്നത് ഇത് വാങ്ങിയാൽ നമുക്ക് മറ്റു അസുഖങ്ങളില്ല കൂട്ടാൻ വളരെ രസകരമാണ് അധികം അത്രം വിലയും ഇല്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: A farming model of any scale is never a one size fits all, but experts say the Kanjikuri model can be adopted elsewhere with few modifications.
0: For example, if we look at Rajasthan, we cannot go for the crops that the Kanjikuri is doing, because obviously we know that the place is quite you know, they are struggling with water, there is a lot of scarcity of water, so obviously much drought resilient crops have to be cropped out there. So if we can take the basic principles and the techniques that Kanjikuri has adopted and then we change it or we you know modify it as per the locality, we can surely replicate it.
1: What began as an experiment in food self-sufficiency has changed how people see themselves. Kanjikuri has become a vegetable brand now.
6: തിരക്കി ആൾക്കാർ വരികയാണ്. പച്ചക്കറി തലച്ചുമുടായി കടകളിൽ കൊണ്ട് വിറ്റ കാലം കഞ്ഞിക്കുഴിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതെല്ലാം മാറി. ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ഇന്ന വില ലഭിച്ചാൽ മാത്രമേ ഞാനിത് തരൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു അഭിമാന ബോധത്തിലേക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കഞ്ഞിക്കുഴിയിലെ കർഷകനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്.
1: Together, the people of Kanjikuri have transformed a sandy coastal village into one of India's most successful community-led food systems.
7: Sadika, don't you have anything else to do? Can't you just buy this tomato from the store like the rest of us?
8: Well, have you seen any of these viral videos on social media? Let me show you. So, I can either buy my vegetables from the store and live with the fear of what's actually in them, or spend a bomb on certified organic food, or I can try to grow something of my own.
9: मुझे टकाटक पसंद है, चिप्स पसंद है, चॉकलेट पसंद है, और पंजाबी ट्रेल का पसंद है.
10: Tasty, filling and cheap, but not healthy. Time to eat better. We are in Nizamu.